ശൈലേന്ദ്ര സിംഗ് ലത മങ്കേഷ്കർ പാടിയ പാട്ട് ബോബി ചിത്രം നിന്ന്.